ആയി സാധുക് സംഗനാ കഭൂതാവ സാധുക് സംഘ സദാ സുഖപാവ സാസംഗ ബസ് അഗോചര ലഹ സാധു കൈസംഗ ആചാരു സഹ സാധുക് സംഘ ബസേതാൻ ഊച സാധു കൈസംഗ മഹൽ പഹുച്ച.

സംഗ അമൃത ഗുണഗായന സാധുക സംഘ സർവധാന ഗമ നാനക സാധുക സംഘ സഫല ജനം സാധുക സംഘ നഹികാൽ ദർശന പേടത്തു ഹോത്രേഹാൽ സാധുക സംഘ കലൂക്കത്ത് ഹരായ സാധുക സംഘ നർക്ക് പരഹരായ സാധുക സംഘ ഇഹ ഉഹ സുവേല സാധു സംഘ ബിശ്വര തർമേല്ലാ

ശുരാനഭയ ബ്രഹ്മജ്ഞാനി സദാസമദർശി ബ്രഹ്മജ്ഞാനികി ദൃഷ്ടമൃതഭർഷി ബ്രഹ്മജ്ഞാനി ബന്ധന്തേ മുക്ത ബ്രഹ്മജ്ഞാനികി നിർമ്മലജുഗുത ബ്രഹ്മജ്ഞാനികാ പൂജനഗ്യാനാനക ബ്രഹ്മജ്ഞാനികാ ബ്രഹ്മധ്യാന

ബ്രഹ്മഹന്തേ കൈകോട് ദർശൻ പ്രപ്യാസ തൻകോ മിരോ പ്രപവിനാശ കൈകോട് മാങ്കേ സാത്സംഗ് പാർബ്രഹ്മ തിലകാരംഗ ജൻകോയാ സുപ്രസന്നാനന്ദ തേജൻ സദാ തന്ന തന്ന കൈകോട് കാണിയ

കൈക്കൂട് കിന്നെ ബാപാത് പ്രഭുത്വപരമായ സമാത് താക്ക അന്തരാ ജാനകോയാനം പ്രഭുസോയെ കൈകോട് പാല ബ്രഹ്മ കേദാസ് തിനോതാത്തം പ്രകാശ് കൈകോട് തത്ത് കെ ബേത്തെ സദാനെ അറേ കോനെത്രേ കൈകോട്ട് ആമരസ് പീമേ അമർ പയ സീജീമേ കൈകോട്ട് നാമ ഗുനഗാമേ ആ തമരാ സുഖ സഹസമാമേ

ഭക്ത പന്നീടായിടും. നാരായണ സാ സദ്ഭക് സിന്ദ നാരായണ കിന് സുഖാനന്ദ നാരായണ പ്രകടക്കിന്നു പ്രതാപ് നാരായണ സന്ദ ഗോമായി ബാപ്പ.